88.9 വിൻ എഫ് എം മലയാള ജാലകത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നല്ലൊരു കാലാവസ്ഥയാണെന്ന്, പുറത്തെല്ലാം നല്ല വെയില്. രാവിലെ വണ്ടി തന്നെ ഓടിച്ചു വരുമ്പോൾ ഒരു വളരെ ഒരു സന്തോഷമാണ് ഇന്നുണ്ടായത്. ക്ഷമ കുറേശുണ്ട്, ക്ഷമിക്കണം. കാലാവസ്ഥയുടെ ഇത് കാരണം ഇപ്പം നമ്മുടെ പ്രഭാത പരിപാടികൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. കുറേ ഭക്തിഗാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെയെല്ലാം വളരെയധികം സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു പുല്ലാട്ട് ബ്രഹ്മദത്തൻ എന്ന ആന ഇടിമിന്നലേറ്റ് ചെരിഞ്ഞത്. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കൊമ്പനാണ് ഓർമ്മയായത്. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിലേറെ ആരാധകരുള്ള ആനകളിലൊന്നായ പല്ലാട്ട് ബ്രഹ്മദത്തൻ ചെരിഞ്ഞത് ലോകമെമ്പാടുമുള്ള പ്രത്യേകിച്ച് മലയാളികളെ വളരെ വിഷമത്തിലാക്കിയതാണ്. പ്രായം 54 വയസ്സായിരുന്നു. ശാന്ത സ്വഭാവവും ഗാംഭീര്യവും കാരണം ജെന്റിൽ ജയന്റ് അഥവാ ശാന്തനായ ഭീമൻ എന്ന വിശേഷണത്തോടെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ക്ഷമിക്കണം, ആനയെ വിശേഷിപ്പിച്ചത്. ക്ഷേത്രോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ആനപ്രേമികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ബ്രഹ്മദത്തിൻ്റെ വിയോഗം മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ബ്രഹ്മദത്തൻ ഇത്രയും പ്രിയപ്പെട്ടത്? കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ ആനകൾക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. തലയെടുപ്പും ഗാംഭീര്യവും ശാന്തമായ പെരുമാറ്റവും കൊണ്ട് ശ്രദ്ധേയരാകുന്ന ആനകൾക്ക് വലിയൊരു ആരാധക വൃന്ദം ഉണ്ട്. പല്ലാട്ട് ബ്രഹ്മദത്തനും അത്തരത്തിൽ ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായി ജനശ്രദ്ധ നേടിയ ആനയായിരുന്നു. കൂടാതെ ആനപ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ടതും തൃശൂർ പൂരത്തിലെ ശ്രദ്ധേയനായ സാന്നിധ്യവുമായ ഗജകൗസ്തവം പല്ലാട്ട് ബ്രഹ്മദത്തൻ. എന്തുകൊണ്ടും തലയെടുപ്പ് ഉള്ള ഒരു ആനയായിരുന്നു. ഇതിനു മുന്നേ 2008 May 29 ഗുരുവായൂർ ആനത്താവളത്തിലെ കുട്ടിക്കൊമ്പൻ ഉണ്ണികൃഷ്ണൻ ഇടിമിന്നലേറ്റ് ചെരിഞ്ഞിരുന്നു. ഈ പല്ലാട്ട് ബ്രഹ്മദത്തൻ ചെരിഞ്ഞത് നമുക്ക് തന്നെ ഒരു വിഷമം ഉണ്ടായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ആ വിയോഗം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മളെ വിട്ടുപിരിഞ്ഞ് പോകുമ്പോഴുള്ള അതേ ഒരു മാനസികാവസ്ഥയാണ് അധികം ആളുകൾക്കും ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു യാത്രയയപ്പ് പോലും ആ ആനയ്ക്ക് നൽകിയത്. നമ്മൾ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലെല്ലാം കണ്ടു ആ കുടുംബത്തിൻ്റെ സങ്കടം. അതുകൂടാതെ നാട്ടുകാർക്കൊക്കെ ഈ ആനയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. എന്തുകൊണ്ടും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു വിയോഗം കൂടി മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിരിക്കും പുല്ലാട്ട് ബ്രഹ്മദത്തൻ്റെ
ഇടിമിന്നലായിട്ട് ചെരിഞ്ഞത്. ഇനി നമുക്കൊരു ഗാനത്തിലേക്ക് കടക്കാം.

സുപ്രധാനമായിട്ടുള്ളൊരു വാർത്തയാണ്. അമേരിക്ക 8 IT കമ്പനികൾക്ക് ഗ്രീൻ കാർഡ് നടപടികൾ തടഞ്ഞു എന്നുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം മൈക്രോസോഫ്റ്റ്, ടാറ്റ, വിപ്രോ, ഇൻഫോസിസ് തുടങ്ങിയ 8 IT കമ്പനികൾക്ക് പേം തൊഴിൽ സർട്ടിഫിക്കേഷൻ നടപടികളിൽ പങ്കെടുക്കുന്നതിനെ വിലക്കേർപ്പെടുത്തി. അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുകയാണ് നടപടിയുടെ ലക്ഷ്യമെന്നാണ് ഭരണകൂടത്തിന്റെ വാദം. ഈ നടപടി അമേരിക്കയിൽ H-1B വിസയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ IT പ്രൊഫഷണലുകളുടെ സ്ഥിരതാമസ സ്വപ്നത്തെ ബാധിച്ചേക്കാം. ഏതൊക്കെ കമ്പനികളാണ് വിലക്ക് ബാധിക്കുന്നതെന്ന് നോക്കാം. മൈക്രോസോഫ്റ്റ്, ടാറ്റ, വിപ്രോ, ഇൻഫോസിസ്, അഡോബ്, കോഗ്നിസന്റ്, HCL, കാപ്ജെമിനി. വാർത്ത പ്രകാരം ഈ കമ്പനികളിൽ നിന്നുള്ള പുതിയ പേം അപേക്ഷകൾ സ്വീകരിക്കുകയോ നിലവിൽ പരിഗണനയിലുള്ള അപേക്ഷകൾ തുടർ നടപടികളായി പ്രോസസ് ചെയ്യുകയോ ചെയ്യില്ലെന്നാണ് അമേരിക്കൻ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്താണ് പേം? പേം എന്നത് അമേരിക്കയിലെ തൊഴിൽ വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ പ്രക്രിയയാണ്. ഒരു അമേരിക്കൻ കമ്പനി വിദേശ തൊഴിലാളിക്ക് ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിനായി തൊഴിലുടമയുടെ പിന്തുണയോടെ അപേക്ഷിക്കുന്ന പ്രക്രിയയിലെ പ്രധാന ഘട്ടമാണിത്. സാധാരണയായി കമ്പനി തെളിയിക്കേണ്ടത് പ്രസ്തുത ജോലിക്ക് യോഗ്യതയുള്ളതും ലഭ്യവുമായ അമേരിക്കൻ തൊഴിലാളികൾ മതിയായ എണ്ണത്തിൽ ഇല്ലെന്ന്, വിദേശ തൊഴിലാളിയെ നിയമിക്കുന്നത് സമാന ജോലികളിലുള്ള അമേരിക്കൻ തൊഴിലാളികളുടെ വേതനത്തെയും തൊഴിൽ സാഹചര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കില്ലെന്ന്, പേം അംഗീകാരത്തിന് ശേഷം മറ്റ് യോഗ്യതകളും നടപടികളും പൂർത്തിയാക്കി ഗ്രീൻ കാർഡിനായി മുന്നോട്ടു പോകാം. H-1B വിസയും ഗ്രീൻ കാർഡും തമ്മിലുള്ള വ്യത്യാസം. അമേരിക്കയിൽ പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമായ ജോലികളിൽ താൽക്കാലികമായി ജോലി ചെയ്യാനുള്ള വിസയാണ്. സാധാരണയായി പരമാവധി 6 വർഷം വരെ അനുവദിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ നിയമപ്രകാരം കൂടുതൽ കാലം തുടരാൻ കഴിയും. തൊഴിലുടമയുടെ പിന്തുണയോടെ തൊഴിൽ അടിസ്ഥാനത്തിലുള്ള സ്ഥിരതാമസ അപേക്ഷയിലേക്ക് കടക്കുന്നതിനുള്ള പ്രധാന ഘട്ടമാണ് ഗ്രീൻ കാർഡ്. അമേരിക്കയിൽ സ്ഥിരതാമസക്കാരനായി ജീവിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന സ്ഥിരതാമസ പദവിയാണ് ഗ്രീൻ കാർഡ്. പ്രധാന കാര്യം, പേം നടപടികൾ തടയുന്നത് മാത്രം കൊണ്ട് നിലവിലുള്ള H-1B വിസ സ്വമേധയാ റദ്ദാക്കില്ല. എന്നാൽ ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള നടപടികൾ വൈകുകയോ തടസ്സപ്പെടുകയോ ചെയ്യാം. ഇന്ത്യൻ IT ജീവനക്കാർക്ക് എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും? ഒന്നാമത്, ഗ്രീൻ കാർഡ് ലഭിക്കാൻ കൂടുതൽ കാലതാമസം വരും. പേം വഴിയുള്ള അപേക്ഷ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ സ്ഥിരതാമസം പ്രതീക്ഷിക്കുന്ന ജീവനക്കാർക്ക് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നേക്കാം. രണ്ടാമത്, ജോലി മാറ്റുന്നതിൽ ബുദ്ധിമുട്ടുകൾ. ഒരു കമ്പനിയുടെ പിന്തുണയോടെ സ്ഥിരതാമസ നടപടികൾ ആരംഭിച്ച ജീവനക്കാർക്ക് മറ്റൊരു തൊഴിലുടമയിലേക്ക് മാറുമ്പോൾ പുതിയ നടപടികൾ ആവശ്യമായി വരാം. ഇത് ഓരോരുത്തരുടെയും അപേക്ഷയുടെ ഘട്ടത്തെയും വിസ സാഹചര്യത്തെയും ആശ്രയിച്ചിരിക്കും. മൂന്നാമത്, കുടുംബത്തിന്റെ ഭാവിയെ ബാധിക്കാം. ദീർഘകാലമായി അമേരിക്കയിൽ താമസിക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസവും കുടുംബത്തിന്റെ സ്ഥിരതയും ഉറപ്പാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് അനിശ്ചിതത്വം വർദ്ധിക്കാം. നാലാമത്, കമ്പനികൾക്ക് വിദഗ്ധരെ നിലനിർത്താൻ ബുദ്ധിമുട്ട്. സ്ഥിരതാമസത്തിനുള്ള വ്യക്തമായ വഴിയില്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള കഴിവുള്ള ജീവനക്കാർ അമേരിക്കയിലെ ജോലികൾ സ്വീകരിക്കാൻ മടിച്ചേക്കാം. ഗ്രീൻ കാർഡിന് മറ്റു വഴികളുണ്ടോ എന്നൊന്ന് നോക്കാം. പേം മാത്രമല്ല സ്ഥിരതാമസത്തിനുള്ള ഏക വഴി, ചിലർക്ക് യോഗ്യത അനുസരിച്ച് മറ്റു മാർഗങ്ങളും പരിഗണിക്കാം. EB-1A അസാധാരണമായ കഴിവും മേഖലയിൽ ഉയർന്ന അംഗീകാരവും തെളിയിക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക് EB-2 നാഷണൽ ഇൻട്രസ്റ്റ് വേവർ, അമേരിക്കയുടെ ദേശീയ താൽപര്യത്തിന് ഗുണകരമായ പ്രവർത്തന മേഖലയിൽ ആവശ്യമായ യോഗ്യതകൾ തെളിയിക്കുന്ന ചില അപേക്ഷകർക്ക് തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ അപേക്ഷിക്കാവുന്ന മാർഗം, കുടുംബാടിസ്ഥാനത്തിലുള്ള അപേക്ഷകൾ, യോഗ്യതയുള്ള കുടുംബ ബന്ധങ്ങൾ ഉള്ളവർക്ക് ബാധകമായേക്കാം. എന്നാൽ ഇവ എല്ലാവർക്കും ലഭ്യമാകുന്ന എളുപ്പവഴികളല്ല. ഓരോ വിഭാഗത്തിനും പ്രത്യേക യോഗ്യതകളുണ്ട്. അപേക്ഷാ നടപടികൾക്കും ദീർഘകാലമായ കാത്തിരിപ്പുണ്ടായേക്കാം. ട്രംപ് ഭരണകൂടം എന്തുകൊണ്ടാണ് ഈ നടപടി സ്വീകരിക്കുന്നത്? വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിലൂടെ അമേരിക്കൻ പൌരന്മാർക്ക് ലഭിക്കേണ്ട തൊഴിൽ അവസരങ്ങൾ കുറയുകയും വേതനത്തിൽ സമ്മർദ്ദമുണ്ടാകുകയും ചെയ്യുന്നുവെന്നാണ് ഭരണകൂടം.

ത്തിന്റെ വാദം. ഇതിന്റെ ഭാഗമായി H1B വിസ സംവിധാനത്തിലും നിയന്ത്രണങ്ങൾ ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായി പറയുന്നു. എന്നാൽ വിദേശ വിദഗ്ധരെ നിയമിക്കുന്നത് അമേരിക്കൻ കമ്പനികൾക്ക് ആവശ്യമായ സാങ്കേതിക വൈദഗ്ധ്യം ലഭ്യമാകുകയും മത്സരശേഷി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുമെന്ന് കമ്പനികളും ഈ നയത്തെ വിമർശിക്കുന്നവരും വാദിക്കുന്നു. ചുരുക്കത്തിൽ 8 പ്രമുഖ IT കമ്പനികളുടെ പേം അപേക്ഷകളെ ബാധിക്കുന്ന വിലക്കാണ് വാർത്ത ചെയ്യപ്പെടുന്നത്. ഇത് H1B വിസകൾ സ്വമേധയാ റദ്ദാക്കുന്നതിന് തുല്യമല്ല. എന്നാൽ തൊഴിലുടമയുടെ പിന്തുണയോടെ ഗ്രീൻ കാർഡ് നേടാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ IT ജീവനക്കാരുടെ സ്ഥിരതാമസ നടപടികൾ തടസ്സപ്പെടാം. EB1A, EB2, NIW കുടുംബാടിസ്ഥാനത്തിലുള്ള അപേക്ഷകൾ തുടങ്ങിയ മറ്റ് മാർഗങ്ങൾ ചിലർക്ക് ലഭ്യമായേക്കാം. ഒരു പ്രധാന അറിയിപ്പുള്ളത്, ഈ വാർത്തയിൽ പറയുന്ന വിലക്കിന്റെ ഔദ്യോഗിക ഉത്തരവ്, അതിന്റെ നിയമപരമായ വ്യാപ്തി, പ്രാബല്യത്തിലുള്ള തീയതി എന്നിവ സ്വതന്ത്രമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതിനാൽ ഇതിനെ അടിസ്ഥാനമാക്കി ജോലി രാജിവെക്കുകയോ വിസ സംബന്ധിച്ച തീരുമാനങ്ങളോ എടുക്കുകയോ ചെയ്യരുതെന്ന് അധികൃതർ പറയുന്നു. അമേരിക്കയിൽ H1B വിസയിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെയോ കുടുംബാംഗങ്ങളുടെയോ കാര്യത്തിലാണ് ഈ വാർത്ത പ്രസക്തമെങ്കിൽ, നിലവിലുള്ള വിസയുടെ കാലാവധി, പേം അപേക്ഷയുടെ ഘട്ടം, I-140 അംഗീകാരം എന്നിവ അനുസരിച്ച് പ്രത്യാഘാതങ്ങൾ വ്യത്യാസപ്പെടാമെന്നും വാർത്ത പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ IT കമ്പനികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നടപടിയാണ് അമേരിക്കൻ ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് വാർത്ത പ്രകാരം കൂടുതൽ കമ്പനികളെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഈ അമേരിക്കയുടെ നടപടിക്കെതിരെ ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD Vance വിദേശ തൊഴിലാളികളെ ഇൻഡെഞ്ചേർഡ് സെർവന്റ്സ്, കരാർ പ്രകാരം ജോലി ചെയ്യാൻ നിർബന്ധിതരായ സേവകർ എന്ന് വിശേഷിപ്പിച്ചതിനെതിരെ ഇന്ത്യ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇന്ത്യൻ പ്രൊഫഷണലുകളെക്കുറിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ അനാവശ്യമാണെന്നാണ് ഇന്ത്യയുടെ നിലപാട്. എന്താണ് സംഭവിച്ചത്? ഇന്ത്യയുടെ പ്രതികരണം: അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിലും സാങ്കേതിക വിദ്യാമേഖലയിലും ഇന്ത്യൻ പ്രൊഫഷണലുകൾ വലിയ സംഭാവന നൽകുന്നുണ്ടെന്ന് ഇന്ത്യ വ്യക്തമാക്കി. അമേരിക്കയുടെ നടപടി: വാർത്തയിലെ റിപ്പോർട്ട് പ്രകാരം മൈക്രോസോഫ്റ്റ്, ടാറ്റ, വിപ്രോ, ഇൻഫോസിസ്, അഡോബ്, കൊഗ്നിസൻ, HCL, കോപ് ജെമിനി എന്നീ 8 കമ്പനികൾക്ക് പേം പദ്ധതിയിൽ പങ്കെടുക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. അമേരിക്കയുടെ ആരോപണം: അമേരിക്കൻ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനൊപ്പം വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നുവെന്ന് മൈക്രോസോഫ്റ്റിനെതിരെ JD Vance ആരോപിച്ചു. ഇന്ത്യയുടെ നിലപാട്: ഇന്ത്യൻ തൊഴിലാളികൾ ഗവേഷണം, നവീകരണം, ഉൽപാദനക്ഷമത, തൊഴിൽ സൃഷ്ടി എന്നിവയിലൂടെ അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുന്നവരാണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. H1B വിസയും പേം പദ്ധതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. H1B വിസ: അമേരിക്കൻ കമ്പനികൾക്ക് പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലികളിൽ വിദേശ പ്രൊഫഷണലുകളെ നിയമിക്കാൻ സഹായിക്കുന്ന താൽക്കാലിക തൊഴിൽ വിസയാണ്. പേം പദ്ധതി പ്രകാരം തൊഴിലുടമയുടെ സഹായത്തോടെ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്ന പ്രക്രിയയിലെ പ്രധാന ഘട്ടമാണ്. H1B വിസ ലഭിച്ചതുകൊണ്ട് മാത്രം ഗ്രീൻ കാർഡ് ലഭിക്കില്ല. പേം അനുസരിച്ച് സാധാരണയായി തൊഴിലടിസ്ഥാനത്തിലുള്ള ഗ്രീൻ കാർഡ് നടപടികളിൽ പ്രധാന പങ്കുവഹിക്കുന്നു. H1B വിസയുടെ കാലാവധിയും നിയമപരമായ നിബന്ധനകളും പാലിക്കണം. പേം നടപടികൾ തടസ്സപ്പെട്ടാൽ ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിൽ കാലതാമസമുണ്ടായേക്കാം. നിലവിലുള്ള H1B വിസകൾ റദ്ദാകുമോ? ഇല്ല. പേം പദ്ധതിയിലെ സസ്പെൻഷൻ മാത്രം കാരണം നിലവിലുള്ള H1B വിസകൾ സ്വമേധയാ റദ്ദാക്കില്ലെന്നാണ് വാർത്തയിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. എന്നാൽ നിയന്ത്രണം ബാധിക്കുന്ന കമ്പനികളിൽ ജോലി ചെയ്യുന്ന ചില ജീവനക്കാരുടെ ഗ്രീൻ കാർഡ് നടപടികൾ വൈകാനോ തടസ്സപ്പെടാനോ സാധ്യതയുണ്ട്. അതായത്, നിലവിലുള്ള H1B വിസ സ്വമേധയാ അസാധുവാകില്ല. വിസ ഉടമകളുടെയും അവരുടെ ആശ്രിതരുടെയും നിയമപരമായ പദവി ഈ നടപടി മാത്രം കാരണം സ്വമേധയാ മാറില്ല. എന്നാൽ ഗ്രീൻ കാർഡ് ലഭ്യമാകുന്നതിനുള്ള നടപടികൾക്ക് തടസ്സമുണ്ടാകാം. ഓരോ വ്യക്തിയുടെയും സാഹചര്യമനുസരിച്ച് നിയമപരമായ ബലങ്ങൾ വ്യത്യാസപ്പെടാം. 4. ഇൻഡെഞ്ചേർഡ് സെർവന്റ്സ് എന്ന പ്രയോഗം എന്തുകൊണ്ട് വിവാദമായി എന്ന് നോക്കാം. ചരിത്രപരമായി ഇൻഡെഞ്ചേർഡ് സർവിറ്റ്യൂഡ് എന്നത് ഒരു നിശ്ചിത കാലയളവിൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന സംവിധാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ ഇത് ചൂഷണത്തിനും കടുത്ത നിയന്ത്രണങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഉയർന്ന വിദ്യാഭ്യാസവും സാങ്കേതിക വൈദഗ്ധ്യവുമുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകളെ ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത് അവരുടെ സംഭാവനകളെ അവഗണിക്കുന്നതാണെന്നാണ് ഇന്ത്യയുടെ വാദം. അമേരിക്കയുടെ വളർച്ചയിൽ തലമുറകളായി കുടിയേറിയവരിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ഇന്ത്യ ഓർമ്മിപ്പിച്ചു.
അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ ഇത് എങ്ങനെ ബാധിച്ചേക്കാം? ഗ്രീൻ കാർഡ് അപേക്ഷകളിൽ കാലതാമസമുണ്ടാകാം. അമേരിക്കയിൽ സ്ഥിരതാമസമാകാൻ പദ്ധതിയിടുന്നവർക്ക് അനിശ്ചിതത്വം വർദ്ധിക്കാം. തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പിനെ ആശ്രയിക്കുന്ന ജീവനക്കാരുടെ സ്ഥിരതാമസ നടപടികൾ സങ്കീർണമാകാം. വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതും അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതും സംബന്ധിച്ച ചർച്ചകൾ ശക്തമാകാം. ചുരുക്കത്തിൽ, ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. ഇന്ത്യൻ പ്രൊഫഷണലുകൾ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുന്ന വിദഗ്ധ തൊഴിലാളികളാണ്. അവരെ അപമാനിക്കുന്ന രീതിയിൽ വിശേഷിപ്പിക്കരുത്. അതേസമയം വാർത്തയിൽ പറയുന്ന പേം നിയന്ത്രണം നിലവിലുള്ള H1B വിസകൾ സ്വമേധയാ റദ്ദാക്കുന്നതിന് തുല്യമല്ല. പ്രധാന ആശങ്ക ബാധിക്കപ്പെട്ട ജീവനക്കാരുടെ ഗ്രീൻ കാർഡ് നടപടികളിൽ ഉണ്ടാകാവുന്ന തടസ്സങ്ങളാണ്. അപ്പോ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ നിലപാടുകൾ ഇന്ത്യൻ കമ്പനികളെ ചെന്നെത്തിക്കുന്നത്. കൂടുതൽ ചർച്ചകളിലേക്ക് ഇന്ത്യയും അമേരിക്കയും കടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ മാറ്റും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി അടുത്ത ഒരു ഗാനത്തിലേക്ക് കടക്കാം.

88.9 മിനഫം മലയാള ചാലകത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഈ വിസ ഇഷ്യൂവിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അതായത് 8 കമ്പനികൾക്ക് ബാധിക്കുമെന്നാണ് പുതിയ വിസ നിയന്ത്രണങ്ങൾ ഇന്ത്യൻ കമ്പനികൾക്ക് ബാധിക്കുമെന്നാണ് പറയുന്നത്. വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ്. അത്രയും ആളുകൾ പല അമേരിക്കയിലേക്ക് പോകുന്നു, പലതും പുതിയ മേച്ചിൽ പുറങ്ങൾ അന്വേഷിച്ച ആൾക്കാർ പോവുകയാണ് ജീവിക്കാൻ വേണ്ടി. പക്ഷേ ഇത്തരത്തിലുള്ള അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ നിലപാടുകൾ കുറേ ആളുകളെ ബാധിക്കും. വെസ്റ്റ് ഇൻഡീസിനെ ചരിത്ര വിജയം. ഇന്ത്യക്കെതിരെ 250 റൺസ് പിന്തുടർന്ന ജയം. ഷായ് ഹോപ്പിനെ 45 പന്തിൽ സെഞ്ചുറി. ഇന്ത്യ ഉയർത്തിയ 249 റൺസിന്റെ കൂറ്റൻ സ്കോർ പിന്തുടർന്ന് വെസ്റ്റ് ഇൻഡീസ് 6 വിക്കറ്റിനെ ചരിത്ര വിജയം സ്വന്തമാക്കി. വെള്ളിയാഴ്ച നടന്ന രണ്ടാം T20 മത്സരത്തിൽ ഷായ് ഹോപ്പിന്റെ തകർപ്പൻ സെഞ്ചുറിയാണ് വെസ്റ്റ് ഇൻഡീസിനെ വിജയം സമ്മാനിച്ചത്. ഹോപ്പ് വെറും 45 പന്തിൽ പുറത്താകാതെ 102 റൺസ് നേടി. 9 സിക്സും 6 ഫോറും അടങ്ങിയതായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ്. വെസ്റ്റ് ഇൻഡീസ് 18.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 252 റൺസ് നേടി. വിജയലക്ഷ്യം മറികടന്നു. 9 പന്തുകൾ ബാക്കി നിൽക്കുകയായിരുന്നു വിജയം. ഇന്ത്യ 249 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ നേടി. ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ആദ്യം ബൌൾ ചെയ്യാൻ തീരുമാനിച്ചതോടെ ഇന്ത്യ ബാറ്റിംഗിനിറങ്ങി. സഞ്ജു സാംസണിന്റെയും ഇഷാൻ കിഷന്റെയും തകർപ്പൻ പ്രകടനമാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. സഞ്ജു സാംസൺ 41 പന്തിൽ നിന്ന് 82 റൺസ് നേടി. ഇഷാൻ കിഷൻ 22 പന്തിൽ നിന്ന് 43 റൺസും ശ്രേയസ് അയ്യർ 18 പന്തിൽ നിന്ന് 40 റൺസും തിലക് വർമ്മ 18 പന്തിൽ പുറത്താകാതെ 44 റൺസും നേടി. സാംസണും അഭിഷേക് ശർമ്മയും ചേർന്ന് ആദ്യ 24 പന്തിൽ 42 റൺസ് നേടി. തുടർന്ന് സാംസണും കിഷനും ചേർന്ന് വെറും 43 പന്തിൽ 97 റൺസ് കൂട്ടിച്ചേർത്തു. ആദ്യ 6 ഓവറിൽ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 79 റൺസ് നേടി. 8 ഓവർ പൂർത്തിയാകുന്നതിന് മുമ്പ് ടീം 100 റൺസും കടന്നു. എന്നാൽ റൺ ചേസിന്റെ മികച്ച ബൌളിംഗ് ഇന്ത്യയുടെ മുന്നേറ്റത്തിന് തടയിട്ടു. 4 ഓവറിൽ 24 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ അദ്ദേഹം നേടി. റോസ്റ്റൺ ചേസ് അവസാന ഘട്ടത്തിൽ ശ്രേയസ് അയ്യരും തിലക് വർമ്മയും ചേർന്ന് 32 പന്തിൽ നിന്ന് 83 റൺസ് നേടിയതോടെ ഇന്ത്യ 249 റൺസിലെത്തി. ഷായ് ഹോപ്പിന്റെയും റൂതർഫോർഡിന്റെയും വെടിക്കെട്ടായിരുന്നു. 250 റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസിനെ തുടക്കത്തിൽ തന്നെ 3 വിക്കറ്റുകൾ നഷ്ടമായി. എന്നാൽ ഹോപ്പ് ഉറച്ചു നിന്നു. ആദ്യ 24 പന്തിൽ തന്നെ അദ്ദേഹം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. റൊവാൻ പവലിനൊപ്പം ചേർന്ന് ഇന്നിംഗ്സ് പുനർനിർമ്മിച്ച ഹോപ്പിനെ പിന്നീട് ഷെയർഫൈൻ റൂതർഫോർഡിന്റെ മികച്ച പിന്തുണ ലഭിച്ചു. ഷെയർഫൈൻ റൂതർഫോർഡ് 37 പന്തിൽ നിന്ന് 84 റൺസ് നേടി. 7 സിക്സും 7 ഫോറും ഉൾപ്പെട്ട ഇന്നിംഗ്സ് ആയിരുന്നു അത്. ഹോപ്പും റൂതർഫോർഡും ചേർന്ന് വെറും 54 പന്തിൽ 120 റൺസ് കൂട്ടിച്ചേർത്തു. റൂതർഫോർഡ് പുറത്തായതിനു ശേഷവും ഹോപ്പ് ആക്രമണം തുടർന്നു. റൊമേറിയോ ഷെപ്പേർഡ് 13 പന്തിൽ നിന്ന് 34 റൺസ് നേടി വിജയം വേഗത്തിലാക്കി. റെക്കോർഡ് നേട്ടം. ഈ വിജയത്തോടെ വെസ്റ്റ് ഇൻഡീസ് T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഏറ്റവും ഉയർന്ന വിജയകരമായ റൺസ് ചേസ് നടത്തി. ദക്ഷിണാഫ്രിക്ക മാർച്ചിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 259 ആണ് T20 ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയകരമായ റൺ ചേസ്. അതിന് തൊട്ടു പിന്നാലെയാണ് വെസ്റ്റ് ഇൻഡീസിന്റെ ഈ നേട്ടം. ഇന്ത്യക്കെതിരെ 4 ഇന്നിംഗ്സിനിടെ T20യിലും ഏകദിനത്തിലുമായി ഹോപ്പ് നേടുന്ന 3 സെഞ്ചുറിയാണത്. പരമ്പരയിലെ നിലവിലെ സ്ഥിതി. 5 മത്സരങ്ങളുള്ള T20 പരമ്പരയിൽ ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും ഓരോ വിജയം നേടി. 1-1 എന്ന നിലയിലാണ്. 3 T20 ഞായറാഴ്ച ഇൻഡോറിൽ നടക്കും. ചുരുക്കത്തിൽ ഇന്ത്യ 249 റൺസ് നേടിയിട്ടും വെസ്റ്റ് ഇൻഡീസിനെ തടയാനായില്ല.
ഹോപ്പിന്റെ 102 റൺസും റൂദർഫോർഡിന്റെ 84 റൺസും ചേർന്നപ്പോൾ ഇന്ത്യക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ T20 റൺ ചേസ് സ്വന്തമാക്കി. മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ ശ്രേയസ് അയ്യരും തിലക് വർമ്മയും മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെയാണ് ഇന്ത്യ കൂറ്റൻ സ്കോർ നേടിയത്. ആദ്യ മത്സരത്തിൽ ലക്നൌവിൽ 8 wicketsന് വിജയിച്ച ഇന്ത്യ ഈ മത്സരത്തിലും വിജയപ്രതീക്ഷയോടെയാണ് ഇറങ്ങിയത്. നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു ഹോപ്പ് റൂദർഫോർഡും കാഴ്ചവെച്ചത്. എനിക്ക് ഈ കളി ജസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊരു പ്രതാപകാലം, അതായത് വെസ്റ്റ് ഇൻഡീസിൻ്റെ പ്രതാപകാലം ഞാനെല്ലാം കാണുന്ന സമയത്ത്, അതായത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഓപ്പണർമാരായ ഡെസ്മൻ ഹൈൻസും ഗോർഡൻ ഗ്രീനിച്ചും കളിക്കുന്ന ഓപ്പണിംഗ്, ഈ ഇത്രയും വർഷത്തെ ഈ ക്രിക്കറ്റ് അനുഭവത്തിൽ അത്രയും നല്ലൊരു പെയർ കണ്ടതായിട്ട് എനിക്കിഷ്ടമുള്ളൊരു പെയറായിരുന്നു, അതായത് വെസ്റ്റ് ഇൻഡീസ് ഗോർഡൻ ഗ്രീനിച്ചും ഹെയ്ൻസും. 89-ലൊക്കെ അവരുടെ ആ കളി, പ്രത്യേകിച്ച് ഗോർഡൻ ഗ്രീനിച്ചിൻ്റെ ഹുക്ക് ഷോട്ട്, പിന്നെ ഡെസ്മൻ ഹെയ്ൻസിൻ്റെ കവർ ഡ്രൈവ്, ഇതെല്ലാം മനോഹരമായിട്ടുള്ള ഭയങ്കര ശൈലിയായിരുന്നു അവരുടെ കളി. അതിനുശേഷം പിന്നെ കുറച്ചുകൂടി കാലം വെസ്റ്റ് ഇൻഡീസ് ആധിപത്യം പുലർത്തി. റിച്ചി റിച്ചാർഡ്സണും കാൾ ഹൂപ്പറും ഒക്കെ ഉണ്ടായിരുന്ന ആ സമയത്തും വലിയ മോശം ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ സമീപകാലങ്ങളിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ പ്രകടനം ഒരു നല്ല പ്രകടനമായിരുന്നില്ല. ഇപ്പോൾ ഇദ്ദേഹം വലിയൊരു ഹോപ്പ് എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം നല്ലൊരു ക്രിക്കറ്ററാണ്, സൗമ്യനാണ്, വളരെ സൗമ്യനായിട്ടുള്ള ക്രിക്കറ്റർ, അതായത് ക്വാളിറ്റി ഷോട്ട്സുമാണ്, പ്രത്യേകിച്ച് ലോഫ്റ്റിങ്ങൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് തകർന്നു കടന്നിരുന്ന വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണെന്ന് പറയാം. വെസ്റ്റ് ഇൻഡീസ് വരും കാലങ്ങളിൽ ഒരു നല്ല ടീമായിട്ട് വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.

0: I didn't think the job would be for me, but I quickly realized that the skills I already had were exactly what I needed to be a good prison officer. I got to apply my communication skills, be a positive role model, and work with supportive teammates. If you want a rewarding and secure career, apply to become a prison officer and receive an $8,000 sign-on bonus. Search Corrections Victoria Careers. Conditions apply. Authorised by the Victorian Government, 1 Treasury Place, Melbourne.
1: Need help building your skills to get a job? Navitas Skilled Futures is now offering the Skills for Education and Employment program right here in Western Melbourne. The course is free and can help you improve your speaking, reading, writing, numeracy and computer skills. We welcome everyone, whether you are a native English speaker or you are from any other background. Our program will help you build your skills for further study or work. We also work with employers to upskill their employees in the workplace through the Workplace-Based Training Program. To check eligibility and join, call Navitas Skilled Futures on 1300 798 111 or visit navitas-skilled-futures.com.au. The Skills for Education and Employment (SEE) program is funded by the Australian Government Department of Employment and Workplace Relations. Navitas Skilled Futures is a proud sponsor of 88.9 Win FM.
2: 88.9 Win FM മലയാള ജാലകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഓസ്ട്രേലിയയുടെ ഏറ്റവും വിശ്വസ്തനായ ബാറ്റ്സ്മാൻ സ്റ്റീവ് സ്മിത്ത് മറ്റൊരു റെക്കോർഡിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് പഴയ ക്യാപ്റ്റൻ സ്റ്റീവ് വായുടെ റെക്കോർഡ് മറികടന്നു, അതുല്യ നേട്ടം കരസ്ഥമാക്കി. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം സ്റ്റീവ് സ്മിത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ മറ്റൊരു പ്രധാന നേട്ടം സ്വന്തമാക്കി. മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവ് വായുടെ ആകെ റൺസ് മറികടന്ന സ്മിത്ത് ഓസ്ട്രേലിയയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളിൽ മൂന്നാം സ്ഥാനത്തെത്തി. ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ വെള്ളിയാഴ്ച ആരംഭിച്ച ആദ്യ ടെസ്റ്റ് മത്സരത്തിനിടെയാണ് സ്മിത്ത് ഈ നേട്ടം കൈവരിച്ചത്. ഓസ്ട്രേലിയയുടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന റൺസ് നേടിയ ഒരാളെല്ലാമെന്ന് നോക്കാം. ഒന്നാം സ്ഥാനം റിക്കി പോണ്ടിങ്ങിനാണ്, 13,378 റൺസ് അദ്ദേഹം നേടി. രണ്ടാം സ്ഥാനം അലൻ ബോർഡ്, 11,174 റൺസ്. മൂന്നാം സ്ഥാനം സ്റ്റീവ് സ്മിത്ത്, സ്റ്റീവ് വോയുടെ 10,927 റൺസ് സ്റ്റീവ് സ്മിത്ത് മറികടന്നു. 168 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നാണ് സ്റ്റീവ് വോ 10,927 റൺസ് നേടിയത്. സ്മിത്ത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ 25 റൺസ് നേടിയതോടെയാണ് വോയുടെ റെക്കോർഡ് മറികടന്നത്. മികച്ച സ്ഥിരതയുടെ തെളിവ്, 2010 ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച് സ്റ്റീവ് സ്മിത്ത് തന്റെ ബാറ്റിംഗ് മികവിലൂടെയും സമ്മർദ്ദഘട്ടങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള കഴിവിലൂടെയും ഓസ്ട്രേലിയയുടെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായി മാറി. ദീർഘകാലം സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതാണ് അദ്ദേഹത്തെ ഈ നേട്ടത്തിലെത്തിച്ചത്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ ഇതിഹാസ താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയത് അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു പ്രധാന അധ്യായമാണ്. പക്ഷേ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് തിരിച്ചടി. വ്യക്തിഗത റെക്കോർഡ് സ്വന്തമാക്കിയെങ്കിലും മത്സരത്തിന്റെ തുടക്കത്തിൽ ഓസ്ട്രേലിയയ്ക്ക് തിരിച്ചടിയേറ്റു. ദക്ഷിണാഫ്രിക്കൻ ബൗളർമാർ തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ വീഴ്ത്തിയതോടെ ഓസ്ട്രേലിയ സമ്മർദ്ദത്തിലായി. ഇതിനിടെ മധ്യനിരയിൽ നിർണായക റൺസ് നേടേണ്ട ഉത്തരവാദിത്വവും സ്മിത്തിന്റെ പ്രകടനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. ഇനി ലക്ഷ്യം അലൻ ബോർഡിന്റെ റെക്കോർഡാണ്. ഓസ്ട്രേലിയയുടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ റൺവേട്ടക്കാരുടെ പട്ടികയിൽ സ്മിത്തിന് മുന്നിലുള്ളത് അലൻ ബോർഡറും റിക്കി പോണ്ടിങ്ങും മാത്രമാണ്. അലൻ ബോർഡറിന്റെ 11,174 റൺസ് മറികടക്കാൻ കഴിഞ്ഞാൽ സ്മിത്തിനെ രണ്ടാം സ്ഥാനത്തെത്താം. അതിനാൽ അദ്ദേഹത്തിന്റെ വരും മത്സരങ്ങളിലെ പ്രകടനങ്ങൾ ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കും. ചുരുക്കത്തിൽ, സ്റ്റീവ് വോയുടെ 10,928 ടെസ്റ്റ് റൺസ് മറികടന്ന് സ്റ്റീവ് സ്മിത്ത് ഓസ്ട്രേലിയയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ മൂന്നാമത്തെ ഉയർന്ന റൺവേട്ടക്കാരനായി. അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ സ്ഥിരതയും മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങളും ഈ നേട്ടത്തിന് അടിത്തറയായി. അതായത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ബുദ്ധിമുട്ട് ബാറ്റ്സ്മാന്മാരിൽ കാണുന്നുണ്ട്. അതായത് മാത്യു ഹൈഡനും അതുപോലെ കിൽക്രിസ്റ്റുമൊക്കെ റിട്ടയർ ചെയ്തതിന് ശേഷം അത്തരത്തിലുള്ളൊരു നല്ലൊരു സ്ഥിരതയാർന്ന് കളിക്കാൻ കഴിയുന്ന ചില വ്യക്തികൾ നമുക്ക് കാണുന്നില്ല. സ്മിത്ത് അവിടെ നന്നായി കളിക്കുന്നുണ്ട്. പക്ഷേ ഈ T20 ഫോർമാറ്റ് വന്നതോടുകൂടിയിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിലും ആ T20 ഒരു ചെറിയൊരു T20 എങ്ങനെയാണ് കളിച്ചിരുന്നുള്ള ആ സാമീപ്യം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. പണ്ടെല്ലാം ഗാവസ്കറെല്ലാം കഴിക്കുന്ന കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് 168 ബോൾ ഫേസ് ചെയ്തിട്ട് പുള്ളി 4 റൺസ് 5 റൺസൊക്കെ എടുത്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് അത്രയും എന്താ പറയുക, ക്ഷമ ഉണ്ടായിരുന്നു. ഇന്ന് ആളുകൾക്ക് ക്ഷമയില്ല. വ്യക്തിഗത സ്കോറ് കൂട്ടണം, മാത്രമല്ല എത്രയും കുറഞ്ഞ ബോളുകളിൽ റൺസ് നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആദ്യം ക്രിക്കറ്റർമാരും ഇന്ന് നോക്കുന്നത്. അതുകൊണ്ട് ആ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ മനോഹാരിത ശരിക്ക് നശിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്, അടുത്ത കാലങ്ങളിൽ പലരും പറഞ്ഞത്, ഈ T20 വന്നതിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിനോടുള്ള സാമീപ്യം കളിക്കാർക്ക് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് ഒരു ഭംഗി തന്നെയാണ് അല്ലേ? അതായത് ആഷസൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാം ഒരു ഫീൽഡിംഗ് പൊസിഷൻ തന്നെ കാണുമ്പോൾ, അതായത് 3 slips, പിന്നെ ഒരു വൈഡിഷ് ഗളി, പിന്നെ എക്സ്ട്രാ കവർ, ഷോർട്ട് കവർ, അതെല്ലാം ഭയങ്കര, പിന്നെ സിലി പോയിൻ്റ്, ലെഗ് സ്ലിപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് കളിക്കുന്ന ആഷസ്റ്റ് കാണുമ്പോൾ നമുക്കതിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് കടക്കട്ടെ, അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നടത്താൻ സാധിക്കട്ടെ, ഈ കളിക്കാരുടെ മനോഭാവത്തിലും വ്യത്യാസം വരുത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.

0: obviamente.
1: ഡിപ്പാർട്ട്മെന്റ് നയൻ മിനിഫം മലയാള ജാലകത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റീവ് വാനെ പറ്റിയാണ് സംസാരിച്ചിരുന്നത്. നല്ല സംഭാവനകൾ നൽകിയ ക്രിക്കറ്റർ സ്റ്റീവ്, പഴയ ക്യാപ്റ്റൻ സ്റ്റീവ് വാർഡ് റെക്കോർഡ് മറികടന്നു. രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നവനീതം നവി പിള്ള നേടി. ഇന്ത്യയുമായുള്ള ബന്ധം ദക്ഷിണാഫ്രിക്കൻ നിയമവിദഗ്ധയും ഇന്ത്യൻ വംശജയുമായ നവനീതം നവി പിള്ളയ്ക്ക് 2026 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. മനുഷ്യാവകാശങ്ങൾ, അന്താരാഷ്ട്ര നിയമം എന്നിവയുടെ സംരക്ഷണത്തിനായി നടത്തിയ പ്രവർത്തനങ്ങളാണ് ഈ അംഗീകാരത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ആരാണ് നവി പിള്ള? ജനനം 1941 ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ. വംശപരമ്പര ഇന്ത്യൻ വംശജ. കുടുംബ പശ്ചാത്തലം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലാണ് അവർ വളർന്നത്. പിതാവ് ബസ് ഡ്രൈവറായിരുന്നു. 7 മക്കളിൽ ഒരാളായിരുന്നു നവി പിള്ള. വിദ്യാഭ്യാസം നാറ്റൽ സർവകലാശാലയിൽ നിന്ന് നിയമപഠനം പൂർത്തിയാക്കി. പിന്നീട് അമേരിക്കയിലെ ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് ഉന്നത നിയമബിരുദങ്ങളും നേടി. ഇന്ത്യയുമായുള്ള ബന്ധം എന്താണ്? നവി പിള്ള ജനിച്ചതും വളർന്നതും ദക്ഷിണാഫ്രിക്കയിലാണെങ്കിലും അവരുടെ കുടുംബത്തിന് ഇന്ത്യൻ വേരുകളുണ്ട്. വർണ്ണവിവേചനം ശക്തമായി നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് അവർ വളർന്നത്. അന്ന് ദക്ഷിണാഫ്രിക്കയിൽ കറുത്ത വർഗ്ഗക്കാരും മറ്റ് വംശീയ വിഭാഗങ്ങൾക്കും നേരെ കടുത്ത വിവേചനം നിലനിന്നിരുന്നു. ദാരിദ്ര്യവും സാമൂഹിക വിവേചനവും നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നുവന്ന് ലോക പ്രശസ്തയായ നിയമവിദഗ്ധയായി മാറിയ അവരുടെ ജീവിതം വലിയൊരു പ്രചോദനമാണ്. അവരുടെ പ്രധാന നേട്ടങ്ങൾ: ദക്ഷിണാഫ്രിക്കയിലെ നിയമരംഗത്ത് ചരിത്ര നേട്ടം. 1967 നാറ്റൽ പ്രദേശത്ത് സ്വന്തം നിയമകാര്യാലയം സ്ഥാപിച്ച ആദ്യ വനിതയായി നവി പിള്ള മാറി. പിന്നീട് ദക്ഷിണാഫ്രിക്കയിലെ ഹൈക്കോടതിയിൽ ജഡ്ജിയായ ആദ്യ കറുത്ത വർഗ്ഗക്കാരിയായ വനിതയെന്ന നേട്ടവും അവർ സ്വന്തമാക്കി. റുവാണ്ടൻ വംശഹത്യ കേസുകളിൽ നിർണായക പങ്ക്. 1995 ഐക്യരാഷ്ട്ര സ്ഥാപിച്ച റുവാണ്ടയ്ക്കായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണലിൽ ജഡ്ജിയായി നിയമിതയായി. പിന്നീട് 1999 മുതൽ 2003 വരെ രണ്ട് കാലയളവുകളിൽ ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. 1998 മുൻ റുവാണ്ടൻ മേയറായ ജീൻ പോൾ അക്കായസുവിനെ വംശഹത്യയ്ക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും കുറ്റക്കാരനായി കണ്ടെത്തിയ കേസിൽ അവരുടെ പ്രവർത്തനം ശ്രദ്ധേയമായിരുന്നു. ഈ കേസിലെ ചരിത്രപ്രധാനമായ വിധി ഒരു സംരക്ഷിത ജനവിഭാഗത്തെ പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തുന്ന ബലാത്സംഗവും ലൈംഗിക അതിക്രമങ്ങളും വംശഹത്യയുടെ ഭാഗമായി കണക്കാക്കുമെന്ന് അംഗീകരിച്ചു ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി. 2008 സെപ്റ്റംബറിൽ നവി പിള്ള ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറായി ചുമതലയേറ്റു. 2014 വരെ ആ സ്ഥാനത്ത് തുടർന്നു. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംരക്ഷണം, വംശീയ വിവേചനത്തിനെതിരായ പോരാട്ടം, പൗരസ്വാതന്ത്ര്യം, മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തുടങ്ങിയ വിഷയങ്ങളിൽ അവർ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. എന്തുകൊണ്ടാണ് റുവാണ്ടൻ കേസ് ചരിത്രപ്രധാനമായത്? റുവാണ്ടയിൽ 1994 നടന്ന വംശഹത്യയുമായി ബന്ധപ്പെട്ട കേസുകൾ അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയുടെ വളർച്ചയിൽ നിർണായകമായി. ലൈംഗിക അതിക്രമങ്ങൾ വംശഹത്യയുടെ ആയുധമായി ഉപയോഗിക്കപ്പെടാമെന്ന് കോടതി അംഗീകരിച്ചത് അന്താരാഷ്ട്ര നിയമത്തിലെ സുപ്രധാനമായ മാറ്റമായിരുന്നു. അധികാരസ്ഥാനത്തുള്ളവർക്ക് പോലും ഗുരുതരമായ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾക്ക് നിയമപരമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ലെന്ന തത്വവും ഇതിലൂടെ ശക്തിപ്പെട്ടു. നവി പിള്ളയുടെ നേട്ടത്തിന്റെ പ്രാധാന്യം. സമാധാനത്തിനും അന്താരാഷ്ട്ര നിയമത്തിലും മനുഷ്യാവകാശ സംരക്ഷണത്തിനും നൽകിയ സംഭാവനകളാണ് 2026 നോബൽ സമ്മാനത്തിലൂടെ ആദരിക്കപ്പെട്ടത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇന്ത്യൻ വംശജയായ ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടി ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനവും ദാരിദ്ര്യവും അതിജീവിച്ച് ലോകത്തിലെ പ്രമുഖ നിയമവിദഗ്ധരിൽ ഒരാളായി മാറിയ കഥയാണ് നവി പിള്ളയുടേത്. നീതിക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ച അവരുടെ ജീവിതം ലോകമെമ്പാടുമുള്ളവർക്ക് പ്രചോദനമാണ്. നബിപിള്ളയ്ക്ക് 88.9 വിന്നഫം മലയാള ജാലകത്തിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു.

ഈ അമേരിക്കയുടെ ഗ്രീൻ കാർഡ് നിയന്ത്രണം ശ്രദ്ധേയമായിട്ടുള്ളൊരു കുറിപ്പോട് കൂടിയിട്ട് സോഹോ സ്ഥാപകൻ സീതറബംബു അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ ഐ ടി ജീവനക്കാരോട് ഇന്ത്യയിലേക്ക് മടങ്ങി വരാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതായത് ഈ ഗ്രീൻ കാർഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുടെ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? ഒക്ടോബർ 8 അമേരിക്കൻ സർക്കാർ 8 ഐ ടി കമ്പനികളുമായി ബന്ധപ്പെട്ട തൊഴിൽ സർട്ടിഫിക്കേഷൻ നടപടികളിൽ നിർത്തിവെച്ചതായി പറഞ്ഞു. ഈ നടപടികളിൽ മൈക്രോസോഫ്റ്റ്, ടാറ്റ, വിപ്രോ, ഇൻഫോസിസ്, കോഗ്നിസിസ്, എച്ച് സി എൽ, ക്യാപ്ജെമിനി, അഡോബി തുടങ്ങിയ കമ്പനികൾ ഉൾപ്പെട്ടതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പേം എന്നത് തൊഴിലുടമയുടെയും പിന്തുണയോടെ ഗ്രീൻ കാർഡ് നേടുന്നതിനുള്ള പ്രധാന ഘട്ടമാണ്. ഈ നടപടിയിലെ തടസ്സം ബാധിത കമ്പനികളിൽ ജോലി ചെയ്യുന്ന ചില വിദേശ ജീവനക്കാരുടെ സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകളെ ബാധിച്ചേക്കാമെന്നും പറയുന്നു. ശ്രീധർ വെമ്പു പറഞ്ഞത്, അമേരിക്കയുടെ സാങ്കേതിക വളർച്ചയ്ക്ക് ഇന്ത്യക്കാർ വലിയ സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അമേരിക്കയിലെ വലിയൊരു വിഭാഗമായവർ ആഗ്രഹിക്കുന്നില്ലെന്നാണ് അദ്ദേഹം തന്റെ എക്സ്പോസിൽ അഭിപ്രായപ്പെട്ടത്. അമേരിക്കയിൽ വിസയിൽ കഴിയുന്ന ഇന്ത്യക്കാർ വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്ത് കെട്ടിപ്പടുത്ത ജീവിതം ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം വേദനാജനകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിന്റെ പ്രധാന ആഹ്വാനം കം ബാക്ക്, ലെറ്റ്സ് ബിൽഡ് ഇന്ത്യ, തിരികെ വരൂ, നമുക്ക് ഇന്ത്യയെ കെട്ടിപ്പടുക്കാം. ഇന്ത്യക്ക് ഇതിലൂടെ എന്ത് പ്രയോജനം? ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്ന പരിചയസമ്പന്നരായ ഐ ടി വിദഗ്ധർക്ക് രാജ്യത്തെ സാങ്കേതിക വ്യവസായം, സ്റ്റാർട്ടപ്പുകൾ, ഗവേഷണം, തൊഴിൽ സൃഷ്ടി എന്നിവയിൽ സംഭാവന നൽകാനാകുമെന്നാണ് ബെമ്പുവിന്റെ നിലപാട്. എന്നാൽ ഈ നിയന്ത്രണം ബാധിക്കുന്ന എല്ലാ ഇന്ത്യൻ ജീവനക്കാരും ഉടൻ അമേരിക്ക വിടേണ്ടി വരുമെന്ന് ഇതിനർത്ഥമില്ല. പേം നടപടികൾ നിർത്തിവെക്കുന്നത് മാത്രം അവരുടെ നിലവിലുള്ള വിസയോ ജോലിയോ സ്വമേധയോ റദ്ദാക്കുന്നില്ല. വ്യക്തിയുടെ വിസ വിഭാഗം, നിലവിലെ സ്റ്റാറ്റസ്, മറ്റ് ഇമിഗ്രേഷൻ മാർഗങ്ങൾ എന്നിവ അനുസരിച്ച് പ്രത്യാഘാതങ്ങൾ വ്യത്യാസപ്പെടാം. ചുരുക്കത്തിൽ, അമേരിക്കയിലെ ഗ്രീൻ കാർഡ് നടപടികളിലെ നിയന്ത്രണങ്ങൾ ഇന്ത്യൻ ഐ ടി ജീവനക്കാർക്ക് അനിശ്ചിതത്വം സൃഷ്ടിക്കുമ്പോൾ അവരുടെ കഴിവും അനുഭവവും ഇന്ത്യയുടെ വികസനത്തിനായി ഉപയോഗിക്കണമെന്നാണ് സീതറബംബു ആവശ്യപ്പെടുന്നത്.

88.9 വിൻ എഫ് മലയാള ജാലകത്തിലേക്ക് എവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ പരിപാടി ഇവിടെ കഴിയാറായി. ഇനി അടുത്ത സാറ്റർഡേ കാണുന്നവരെ ഗുഡ് ബൈ.